0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയമുള്ള എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 18 വ്യാഴം. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ പരിപാടികളുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിൻ്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഇന്നത്തെ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോക രക്തദാതാക്കളുടെ ദിനമായിരുന്നു June 14. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് രക്തദാതാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. നിങ്ങൾ രക്തദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ ഓസ്ട്രേലിയയിൽ രക്തദാനം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് ലോകം. ഫുട്ബോൾ മാമാങ്കം ആഘോഷമാക്കാൻ ഓസ്ട്രേലിയൻ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൽ അവരുടെ പ്രതീക്ഷകളും ആഘോഷങ്ങളുമൊക്കെ ചില ഓസ്ട്രേലിയൻ മലയാളികൾ പങ്കുവെക്കുന്നതും ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി ഇന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തിനായി ഫണ്ട് റേസർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധനശേഖരണം നടത്തുമ്പോൾ ഓസ്ട്രേലിയയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ വിശദാംശങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ടും ഇന്നുണ്ട്. അതുകൂടാതെ പതിവ് പോലെ മനോഹരമായ ഗാനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമെല്ലാം ഉണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് SBS മലയാളം ഇന്നത്തെ വാർത്ത

0: ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പരിഷ്കരണത്തിൽ ചെറുകിട ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും നികുതി ഇളവ് നൽകുമെന്ന ഫെഡറൽ സർക്കാർ. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും ട്രഷറർ ജിം ചാമ്പേഴ്സുമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കമ്പനികളുടെ ആസ്തികളോ ഓഹരികളോ വിൽക്കുമ്പോൾ ഈടാക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഇളവുകൾ നൽകാനാണ് തീരുമാനം. രാജ്യത്തെ ചെറുകിട ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയ ആശ്വാസം നൽകുന്ന ഈ ഇളവിലൂടെ ചെറുകിട ബിസിനസ് മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും പുതിയ നിക്ഷേപകരെ ആകർഷിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 27 ലക്ഷം ചെറുകിട ബിസിനസ്സുകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു.
1: Today we're announcing that we'll increase the turnover threshold for existing small business 50% active asset CGT concession from $2 million to $10 million.
0: പുതിയ നികുതിയിളവ് വഴി ലാഭവിഹിതത്തിന്റെ വലിയൊരു പങ്ക് കമ്പനികൾക്ക് തന്നെ കൈവശം വെക്കാൻ സാധിക്കും. ഇത് ബിസിനസ് വിപുലീകരണത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുമെന്ന് ട്രഷറർ ജിം ചാമ്പേഴ്സ് വ്യക്തമാക്കി.
2: This would provide a 50% CGT discount to early stage investors including founders and employee share scheme participants of innovative startup businesses. We're also confirming that income from all types of testamentary trust will be exempt from the minimum tax with implementation details including the details around integrity to be included in further consultation.
0: വിക്ടോറിയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി പ്രതിപക്ഷം. സംസ്ഥാന പ്രീമിയർ ജസിൻഡ അലനും അവരുടെ മന്ത്രിസഭയ്ക്കുമെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ജസ് വിൽസൺ അറിയിച്ചു. ധനവിയോഗത്തിലെ പാളിച്ചകൾ, കുറ്റകൃത്യങ്ങളുടെ ഉയർന്ന നിരക്ക്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ പരാജയം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയം. ജൂലൈ 28 പാർലമെന്റ് വീണ്ടും സമ്മേളിക്കാനിരിക്കുമ്പോൾ പ്രമേയം കൊണ്ടുവരിക. വിക്ടോറിയ ഭരണഘടനാ നിയമപ്രകാരം ഓരോ 4 വർഷത്തെ പാർലമെന്റ് കാലാവധിയിലും ഒരു അവിശ്വാസ പ്രമേയം മാത്രമാണ് അവതരിപ്പിക്കാൻ കഴിയുക. അവിശ്വാസ പ്രമേയം പാസാക്കുകയാണെങ്കിൽ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന നവംബർ 28 സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർലമെന്റ് പിരിച്ചുവിടപ്പെടാനും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വൊഡാഫോൺ മൊബൈൽ നെറ്റ്വർക്കിൽ തടസ്സം നേരിട്ടതായി റിപ്പോർട്ട്. വൊഡാഫോണിന്റെ മൊബൈൽ നെറ്റ്വർക്ക് തകരാറിലായതിനെ തുടർന്ന് ഓസ്ട്രേലിയയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവന തടസ്സം നേരിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ വൊഡാഫോൺ സേവനങ്ങളെക്കുറിച്ച് 10,000 കണക്കിന് പരാതികളാണ് ലഭിച്ചതെന്ന് നെറ്റ്വർക്ക് തകരാറുകൾ നിരീക്ഷിക്കുന്ന ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സേവനത്തിൽ തടസ്സമുണ്ടായതായി വൊഡാഫോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിഡ്നി കബ്രാമെട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. 1 വയസ്സും 5 വയസ്സും പ്രായമുള്ള കുട്ടികളാണ് മരണപ്പെട്ടത്. കുട്ടികൾ സഞ്ചരിച്ചിരുന്ന പ്രാമിൽ കാർ ഇടിച്ചാണ് സംഭവം. വാഹനയാത്രക്കാരും ദൃക്സാക്ഷികളും കുട്ടികൾക്ക് CPR നൽകാനും കുട്ടികളെ രക്ഷപ്പെടുത്താനും ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് NSW പോലീസ് ആക്ടിംഗ് സൂപ്രണ്ട് ടിമോത്തി കാൽമാൻ അറിയിച്ചു.
3: The driver is a 56-year-old male. He's been arrested and conveyed to Liverpool Hospital for mandatory blood and urine sampling. Crash Investigation Unit will take carriage of this investigation, assisted by police from Fairfield Detectives.
0: Priya Srodhakale, ini padivu pole vaarthakappuramaana. ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം മാറ്റിയേക്കാം. ചിലത് മറ്റൊരാളുടെ ജീവിതം തന്നെ രക്ഷിച്ചേക്കാം. രക്തദാനം അത്തൊരു തീരുമാനമാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമെടുക്കുന്ന ഈ പ്രവൃത്തി മറ്റൊരാൾക്ക് ഒരു പുതിയ നാളെയാകാം. ലോക രക്തദാതാക്കളുടെ ദിനമായിരുന്നു.

0: SBS South Asian.
1: Your news from here
0: and hits from home.
2: Hi, it's Zoe, one of Macy's gift guides, here to help you find the perfect Father's Day gift for the guy you're shopping for. Is he a trendsetter? I'd go color-blocked polo and shorts. Classic combo, easy to wear. Is he always on the move? Stylish commuters love a designer watch. Plus, I have cologne gift sets wrapped and ready to give. Come shop our Father's Day sale and take 20 to 60% off today at Macy's. Savings off select prices. Exclusions apply.
3: പലരെയും രക്തദാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. ഏറ്റവും അനായാസമായി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജീവൻ രക്ഷാപ്രവൃത്തിയാണ് രക്തദാനം. എന്നാൽ ഓസ്ട്രേലിയയിൽ രക്തദാതാക്കളുടെ എണ്ണം ഏറെ കുറവാണെന്നാണ് കണക്കുകൾ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തിൻ്റെ ബഹുസാംസ്കാരികതയാണ്. ഓസ്ട്രേലിയയുടെ ജനസംഖ്യ കൂടുതൽ വൈവിധ്യമാർന്നതിനനുസരിച്ച് അനുയോജ്യമായ രക്തം കണ്ടെത്തുന്നതും കൂടുതൽ വെല്ലുവിളിയാകുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കുടിയേറി തുടങ്ങിയതോടെ രാജ്യത്ത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ കണ്ടുതുടങ്ങിയതായി ഈ വിഷയത്തിൽ റിസർച്ച് നടത്തിയ ലൈഫ് ബ്ലഡിലെ സീനിയർ റിസർച്ച് ഫെലോ ഡോക്ടർ റെറ ഹിനാനി ചൂണ്ടിക്കാട്ടുന്നു.
4: കേൾക്കാം നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന പരിപാടികൾ.
5: Can you describe that feeling for people who haven't experienced it?
6: SBS Hindi uplabdh karvata hai.
7: Far from the partisan politics.
4: 60-ilere bhashagalil vaarthagalum, manam nirakkunna paattukalum, pidichirutunna podcastukalum ningale kaathirikkunnu. SBS audio app download cheyyuka allengil
8: sbs.com.au/audio.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നവ്യ വിശ്വനാഥനൊപ്പമാണ് നിങ്ങൾ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് കാലമാണ്. എല്ലാവരും വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലായിരിക്കും. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളടങ്ങിയ വാർത്താ ബുള്ളറ്റിനുകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ തന്നെ SBS മലയാളം നിങ്ങളിലെത്തിക്കുന്നതാണ്. വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി എ.എൻ. കുമാരമംഗലം ചേരുന്നു. കുമാരമംഗലം, PM ശ്രീ പദ്ധതി കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇടത് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ തുടരേണ്ടി വരുന്നു എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. ഇപ്പോഴത്തെ എന്താണ് PM ശ്രീ പദ്ധതി എന്നും കേരളം ഒപ്പിടാനുണ്ടായ സാഹചര്യം എന്താണെന്നും തുടങ്ങി നാൾ വഴികൾ വിശദീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. എന്തൊക്കെയാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ?
1: നവ്യ, PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ വിവിധ സ്കൂളുകളെ അക്രഡിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ഏതാണ്ട് 14,500 കോടി രൂപ രാജ്യവ്യാപകമായി ചെലവ് ചെയ്യുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി ഓരോ വർഷവും പല രീതിയിലുള്ള അപ്ഗ്രഡേഷൻ സ്കൂളുകളിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ലബോറട്ടറി ആകട്ടെ, ഹരിത നയമാകട്ടെ, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനമാകട്ടെ, കൂടുതൽ അടൽ ലാബുകൾ, അതായത് ഈ സ്റ്റാർട്ടപ്പ്, ന്യൂ ടെക്നോളജി തുടങ്ങിയവ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാബുകളാകട്ടെ, ഇങ്ങനെയുള്ള പല പദ്ധതികളാണ്. പ്രധാനപ്പെട്ട അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നയം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാർ അജണ്ടയാണ് എന്ന് കാട്ടി കോൺഗ്രസ്, BJP ഇതര സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ ആദ്യമുണ്ടായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു കേരളവും പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും വലിയൊരു ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണിത്. ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതി ഒപ്പിടുകയും ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ മുന്നണിക്കുള്ളിലും, അതായത് LDFനുള്ളിലും പ്രതിപക്ഷത്തും വലിയ തോതിലുള്ള ബഹളം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഈ പദ്ധതിക്ക് വേണ്ടി പദ്ധതി ജൂണിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഇതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നതും ഇത് മുന്നണിയിൽ വലിയ പ്രശ്നമാകുന്നതും. തുടർന്ന് ഒക്ടോബറിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാണിച്ച് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഇതാണ് നിലവിൽ ഉണ്ടായിരുന്ന സാഹചര്യം. ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് നേരത്തെ തന്നെ സർക്കാർ

0: പി എം സി പദ്ധതിയിൽ ചേരുന്നതായി കാണിച്ച് ഒപ്പിട്ടതുകൊണ്ട് ഇനി മാറി നിൽക്കാനാവില്ല. മാത്രമല്ല, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ടാണ്. ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ LDF ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ തവണ LDF ഇക്കാര്യത്തിൽ ഒപ്പിട്ടപ്പോൾ BJP LDF ഡീൽ എന്നായിരുന്നു UDF ഇതിനെ വിമർശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് BJP കോൺഗ്രസ് ഡീൽ എന്നാണ് CPM ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത്. മാത്രമല്ല, അന്ന് ഇതിന് ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഗൂഢലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പറയുന്നു. അപ്പോൾ സർക്കാർ പറയുന്ന മറുവാദം, ഓൾറെഡി ഇത് ഒപ്പിട്ടതിന് ശേഷം ഇതിന്റെ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്ന് പിന്മാറാനാകില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈൻഡിംഗ് ആയി എന്നുള്ളതാണ്, ഭരണഘടനാപരമായ ബാധ്യതയായി എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനെയും LDF സർക്കാർ ഈ വിവാദത്തെയും ഖണ്ഡിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഫണ്ടും വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന സർവശിക്ഷ അഭിയാന്റെ ഭാഗമായി സംസ്ഥാനത്ത് നൽകേണ്ടിയിരുന്ന തുകയുടെ റീഇംബേഴ്സ്മെന്റ് ആണ് വാങ്ങിച്ചത് എന്ന അന്നത്തെ വാദം തന്നെയാണ് ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞത്. ഏതായാലും ഒരു പദ്ധതിയിൽ ചേരുക എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു ചോദ്യമായിരുന്നു ഉയർന്നത്. ഏതായാലും ഇതിൽ നിന്ന് കണക്ക് കൂട്ടാവുന്ന ഒരു കാര്യം, നവ്യ, കേന്ദ്ര സർക്കാരിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. PM ശ്രീ പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കും. അതിന് ഇപ്പോൾ അത് സംസ്ഥാനത്തിന് എന്നൊക്കെ പറയുമെങ്കിൽ തന്നെയും ഇതിന്റെ പൊതുവെയുള്ള ഒരു രീതി വെച്ച് ഈ ഒരു പദ്ധതി നേരിട്ട് തന്നെ നടപ്പാക്കേണ്ടി വരും, അതേ രീതിയിൽ തന്നെ നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഈ കാര്യത്തിൽ ഇത്രയധികം വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാരമെന്ന് പറയുന്നത്. അവ്യ,
1: വളരെയധികം നന്ദി കുമാരമംഗലം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
2: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, PM ശ്രീ പദ്ധതി കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇടത് സർക്കാർ പദ്ധതിയിൽ മുമ്പേ തന്നെ ഒപ്പിട്ടുവെന്നാണ് മുഖ്യമന്ത്രി V D സതീശൻ പങ്കുവച്ചിരിക്കുന്നത്. AN കുമാരമംഗലമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചത്.

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: പ്രിയ ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൻ്റെ ഒരു മണിക്കൂർ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടികളുമായി നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കൊപ്പം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ലോകമെമ്പാടും പടരുമ്പോൾ ഓസ്ട്രേലിയയിലെ മലയാളി ഫുട്ബോൾ ആരാധകരും ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ലോകകപ്പ് ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ, കേരളത്തിലെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ടൂർണമെൻറ്റിനുള്ള പ്രതീക്ഷകൾ എന്നിവ ചില ഓസ്ട്രേലിയൻ മലയാളികൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ഇത്തവണത്തെ ടൂർണമെന്റ് വെറും ഒരു കിരീട പോരാട്ടമല്ല, പകരം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുവർണമായ ഒരു യുഗത്തിന്റെ അന്ത്യത്തിന് കൂടിയാകും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ബ്രിസ്ബെയിനിലുള്ള ദീപക് ജെയിംസ് പറയുന്നു. ആര് കപ്പുയർത്തുമെന്നുള്ള കാര്യം പ്രവചനാതീതമാണെന്നും വമ്പന്മാരെ അട്ടിമറിക്കുന്ന കുഞ്ഞൻ ടീമുകൾ എല്ലാ ലോകകപ്പിലും ഉണ്ടാകാറുണ്ടെന്നും അതാണ് ഈ കളിയുടെ സൗന്ദര്യമെന്നും ദീപക് അഭിപ്രായപ്പെട്ടു. മാത്രമല്ല ഏഷ്യൻ ഫുട്ബോളിന്റെ കരുത്ത് ഇത്തവണ പ്രകടമാകുമെന്ന് ദീപക് കൂട്ടിച്ചേർത്തു.
1: ഈ ലോകകപ്പ് ഒരു ഒരു ട്രാൻസിഷൻ ലോകകപ്പായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മെസ്സി, റൊണാൾഡോ അങ്ങനെയുള്ള ഒത്തിരി 15-20 വർഷമായിട്ട് വേൾഡ് ഫുട്ബോളിൽ നിറഞ്ഞു നിന്നിരുന്ന കുറെ താരങ്ങൾ ഇപ്പോഴത്തെ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള മുൻ ലോകകപ്പിൽ നിന്നെല്ലാം ഒത്തിരി വ്യത്യസ്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ലോകകപ്പ്. പിന്നെ ഈ ലോകകപ്പിൽ ഒത്തിരി പുതിയ താരങ്ങളും വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പിലെ വിന്നേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത പലരും സെമിയിലും ഫൈനലിലെല്ലൊക്കെ കയറുന്നുണ്ട്. കഴിഞ്ഞ കുറെ ലോകകപ്പായിട്ട് മൊറോക്കോ, ക്രൊയേഷ്യയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സെമി ഫൈനലിലെത്തുന്നു ആരും തന്നെ പ്രതീക്ഷിച്ചതാണല്ലോ. പക്ഷെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ ഓൺ പേപ്പർ ഫ്രാൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ ഫോർവേഡ് ലൈനും ബാക്ക്വേർഡ് ലൈനൊക്കെ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാർ നിറയുന്ന ടീമാണ്. പക്ഷെ ടീമായിട്ട് അവര് എന്തായാലും കളിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. സ്പെയിൻ ആണ് വേറൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം. അവര് ഒരു ടീം സ്പിരിറ്റ് ഉള്ള ഒരു നല്ലൊരു ടീം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവര് കഴിഞ്ഞ യൂറോയൊക്കെ ജയിച്ചതാണ്. അന്നേരം അവർക്കും ഒരു നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇത് രണ്ടിൽ ആരെങ്കിലും കപ്പെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഇപ്പോഴുള്ള ഒരു പ്രെഡിക്ഷൻ, കളി തുടങ്ങുമ്പോൾ അത് മാറാം. ഇപ്രാവശ്യം വേൾഡ് കപ്പില് അതെ, യമാൽ, എംബാപ്പെ അവരെല്ലാം, പിന്നെ ഡെംബലെ, പിന്നെ ഹാലൻഡ്, അങ്ങനെ ഒത്തിരിയേറെ കളിക്കാർ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അവരുടെ പ്രാവശ്യത്തെ പെർഫോമൻസ് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി അവരെല്ലാം തന്നെ വളരെ മികച്ച പ്രകടനം ക്ലബ് ഫുട്ബോളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിക്കാരാണ്. വേറെയും കളിക്കാർ വരാം, പുതിയ താരങ്ങളൊക്കെ ഉയർന്നു വരാം. അതാണ് വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒത്തിരി പുതിയ താരങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടില്ലാത്തവരും ചിലപ്പോൾ മുന്നോട്ട് വന്നിരിക്കാം. അതുകൂടാതെ തന്നെ ഏഷ്യൻ ഫുട്ബോൾ ആണെങ്കിലും ജപ്പാൻ, കൊറിയയൊക്കെ വളരെ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ക്വാർട്ടർ സെമി വരെയൊക്കെ എത്താൻ പറ്റുന്ന ടീമുകളാണ് അവര്. നല്ല ടീം ഫുട്ബോൾ അവരൊക്കെ കളിക്കുന്നവരാണ്.
0: നാട്ടിലെ ആവേശവും ആഘോഷാന്തരീക്ഷവും ഇവിടെ കിട്ടില്ലെങ്കിലും തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സുഹൃത്തുക്കളും കുടുംബങ്ങളും ചേർന്ന് മത്സരങ്ങൾ കാണുകയും ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത് ലോകകപ്പ് ആഘോഷം മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ദീപക് പറയുന്നു.
1: പിന്നെ അതുകൂടാതെ തന്നെ ബ്രിസ്ബെയിനിലുള്ള ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ബ്രിസ്ബെയിൻ കൗൺസിൽ റിവേഴ്സ് സൈഡിൽ ഒരു ഫാൻസ് എറീനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കളികളെല്ലാം വളരെ വലിയ സ്ക്രീനിൽ എല്ലാ ഡിഫറെന്റ് കൺട്രീസിനുള്ള ഫാൻസ് എല്ലാം കൂടെ ചേർന്നൊരു ഒരു വളരെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ മനോഹരമായിരുന്നു. അത് ഇപ്രാവശ്യം അവിടെ എത്തി കുറെ കളികളൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ആവേശം വേറെ ലെവലാകാറുണ്ട്. സാധാരണ മത്സരമാണ്, മെസ്സിയുടെ ആരാധകരും പോർച്ചുഗലിന്റെയും പിന്നെ ബ്രസീലിന്റെ ഒക്കെ ആരാധകര് ഫ്ലെക്സുകളൊക്കെ റോഡും ഗ്രൗണ്ടും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എങ്കിലും നമ്മൾ ആ രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കളി കാണുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രിസ്ബെയിൻ ആ ഫാൻസ് അറീനയിലൊക്കെ പോയി അവിടെയൊക്കെ ഫുൾ, ഇവിടെയും ഒരു ചെറിയൊരു ആ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും കിട്ടില്ല, നാട്ടിലത്തെ അന്തരീക്ഷം ഒരിക്കലും കിട്ടില്ല.
0: അർജന്റീനൻ ആരാധകനാണെങ്കിലും രാജ്യമല്ല ടീമുകളുടെ പ്രകടനമാണ് താൻ ഉറ്റുനോക്കുന്നതെന്ന് സിഡ്നിയിൽ നിന്നുള്ള അൽതാഫ് കാവറോഡി പറയുന്നു. സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ മികച്ച ടീമുകൾ കപ്പടിക്കാനുള്ള സാധ്യതകളും ഈ ലോകകപ്പിൽ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള യുവതാരങ്ങളെ കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകളും അൽത്താഫ് പങ്കുവച്ചു.
2: അങ്ങനെ പ്രതീക്ഷകളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ എല്ലാ നല്ല മത്സരങ്ങളും കാണണം ഇത്തവണ വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ അർജന്റീന ടീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നെ അത് അവര് കപ്പടിച്ചതിന് ശേഷം അത്ര ഒരു ക്രേസ് ആയിട്ടില്ല, പക്ഷേ ഒരു ടീമിനായിട്ട് ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ എല്ലാ മികച്ച മത്സരങ്ങളും കാണണമെന്നാണ് വിചാരിക്കുന്നത്. ടീം എന്ന നിലയിൽ തീർച്ചയായിട്ടും അർജന്റീനയോട് ഒരു സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അർജന്റീന തന്നെ അടിക്കോന്ന് എനിക്ക് അങ്ങനെ പ്രാക്ടിക്കലി വലിയ വിശ്വാസമൊന്നുമില്ല. തവണ സ്പെയിൻ മികച്ച ടീമാണ്, ഫ്രാൻസ് ഉണ്ട്, അപ്പോ ഏതാണോ മികച്ച ടീം അവരടിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും സ്പെയിനിന്റെ നമ്പർ 10 ലാമിൻ യമാൽ ഒന്നാം സ്ഥാനം ഉണ്ടാവും. പിന്നെ സ്പെയിന് കപ്പടിക്കുകയാണെങ്കിൽ മിക്ക എന്തായാലും മികച്ചായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ അതായിരിക്കും. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന അർജന്റീന ടീമില് പുതിയതായിട്ട് ഒരു നിക്കോപാസ് എന്ന് പറഞ്ഞിട്ടൊരു യങ് ടാലന്റ് ഉണ്ട്. ഇനിയിപ്പോ മെസ്സിയെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന, അതായത് മെസ്സിയുടെ അത്ര ടാലന്റ് ഇല്ലെങ്കിൽ പോലും നല്ലൊരു ക്രിയേറ്റീവ് പ്ലേമേക്കർ ആയിട്ട് അർജന്റീനയാണ് ഇനി ഫൈനലിലേക്ക് എത്തുന്നതിൽ, നല്ല ടൈമിംഗ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരാള്.
0: നാട്ടിലെ കൂട്ടുകാരെല്ലാം തന്നെ ഓസ്ട്രേലിയയിൽ ഉള്ളതുകൊണ്ട് കേരളത്തിലെ ആഘോഷങ്ങളെ ഓർത്ത് കൂടുതൽ മിസ്സിംഗ് തോന്നാറില്ലെന്ന് അൽത്താഫ് പറയുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കളികൾ കാണാനാണ് പദ്ധതിയെന്നും ഓസ്ട്രേലിയയുടെ മാച്ചുകൾ സ്റ്റേഡിയങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ വലിയ സ്ക്രീനുകളിൽ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അൽത്താഫ് കൂട്ടിച്ചേർത്തു.
2: അങ്ങനെ മിസ് ചെയ്യുന്നതായിട്ട്, കാരണം ഇവിടെ ഒരുപാട് കോളേജ് കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലില്ല. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും എല്ലാ മികച്ച കളികളും കാണാം. ഒരുപാട് ബ്രസീൽ ഫാൻസ് ഉണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട മത്സരങ്ങൾ എല്ലാവരും ഒരുമിച്ച് സിറ്റിയിലേക്ക് സ്ക്രീനിങ്ങോ അല്ലാന്നുണ്ടെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരുമിച്ച് കൂടിയിട്ടോ കാണാനാണ് ഞങ്ങളിപ്പോ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ആവുമ്പോ അങ്ങനെ വലിയ മിസ്സിംഗ് ആയിട്ട് അവിടെ ഫീൽ ചെയ്യില്ല. പണ്ട് ചെറുപ്പകാലത്തൊക്കെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഫ്ലെക്സ് വായിക്കുക എന്നുള്ള ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടേലും പോകുമ്പോ ഓരോ കവലയിലും ബസ് നിർത്തുമ്പോ ആ ഫ്ലെക്സിലേക്ക് നോക്കിയിട്ട് ഓരോ ടീമിന്റെ ഫ്ലെക്സിലെ ആ വേർഡ്സും കാര്യങ്ങളൊക്കെ വായിക്കുക എന്നുള്ള ആ ഒരു സംഭവം ഇവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓസ്ട്രേലിയയുടെ മാച്ചസ് എല്ലാം നല്ല സ്ക്രീനിങ് ആയിട്ട് പല പല സിറ്റിയിലെ പല സ്റ്റേഡിയങ്ങളിലും ഉണ്ട്. അപ്പൊ അത് ഫാമിലിയുടെ അല്ലെങ്കിൽ മകളുടെ കൂടെ പോയി കാണണമെന്നുണ്ട്. അങ്ങനത്തെ ചില മത്സരങ്ങളിൽ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓസ്ട്രേലിയ എത്രത്തോളം എത്തും എന്നുള്ളതിനെ കുറിച്ച് ഓസ്ട്രേലിയൻ ടീമിനെ അങ്ങനെ നമ്മള് ഫുട്ബോളിൽ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. പിന്നെ ഓസ്ട്രേലിയയുടെ ഗ്രൂപ്പിൽ തുർക്കി ബാക്കി ടീംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ USA ആണ് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം. ബാക്കി പിന്നെ ഓസ്ട്രേലിയ ഗ്രൂപ്പ് കടക്കുന്നതന്നെ വിചാരിക്കുന്നു.
0: അർജന്റീന ഇത്തവണയും കപ്പ് ഉയർത്തുമെന്നാണ് ഇപ്സ്വിച്ചിൽ നിന്നുള്ള ഷാർലറ്റ് പുതുശ്ശേരിലിന്റെ പ്രതീക്ഷ. ലാമിൻ യമാൽ പോലുള്ള യുവ പ്രതിഭകളുടെ കളി കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും ഇത്തവണത്തെ ലോകകപ്പിൽ ഒരു മലയാളിയുടെ സാന്നിധ്യം ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്നും ഷാർലറ്റ് പറയുന്നു. കൂടാതെ മാച്ചിന്റെ സമയക്രമം ഓസ്ട്രേലിയയിൽ ഉറക്കമിളക്കാതെ കാണാൻ പറ്റുന്ന രീതിയിലായത് സൗകര്യമായെന്നും ഷാർലറ്റ് കൂട്ടിച്ചേർത്തു.
3: കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളായ അർജന്റീന ഉണ്ട്, അർജന്റീന ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസ്, സ്പെയിന്, ജർമ്മനി അങ്ങനെ ഉള്ള മറ്റ് രാജ്യങ്ങളും ഉണ്ട്, അവർക്കുമൊക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനൊരു അർജന്റീനിയൻ ഫാനാണ്. അർജന്റീനയ്ക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്ന പുതിയതായിട്ട് 8 താരങ്ങൾ പുതിയ ആൾക്കാരെ സ്കലോണി ചൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പെയിനില് യമാൽ എന്ന് പറഞ്ഞൊരു യമാൽ നന്നായിട്ട് കളിക്കും. പലരും യമാലിന്റെ കളി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ ചെറുപ്പവും. പിന്നെ സ്പെയിൻ എന്ന ടീമും നല്ലൊരു ടീം വർക്ക് ആയിട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ട് യമാൽ നല്ല ബെസ്റ്റ് പ്ലെയറായി വരാൻ സാധ്യതകൾ കാണുന്നു. ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പില് കളിക്കാനൊരു അവസരം കിട്ടിയില്ലെങ്കിലും ഇന്ത്യനെ അല്ലെങ്കിൽ മലയാളികളെ പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഒരു മലയാളി ഖത്തറിന്റെ ടീമിൽ കളിക്കുന്നുണ്ടെന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വർഷം നമ്മുടെ കളികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം രാവിലെ എനിക്ക് തോന്നുന്നൊരു 3:00 3 AM 5 AM 11 AM 12 PM അങ്ങനെ ഒരു ഇതിലാണ് കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരുന്നത് മൺഡേ മോർണിംഗ് 5 AM ആണ്. അത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് വർക്കിംഗ് ഡേയും അതോടൊപ്പം തന്നെ സ്കൂളുകളും ഉള്ളൊരു ദിവസമാണ്. അപ്പം എങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് കാണാനായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. ഇവിടെ ഞങ്ങളുടെ ഇപ്സ്വിച്ചിലെ ഇപ്സ്വിച്ച് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്.
0: ലോകകപ്പിന്റെ ആവേശം കൂടുതൽ നിറപ്പകിട്ടുള്ളതാക്കാൻ പ്രത്യേക പരിപാടികളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഷാർലറ്റ് പറഞ്ഞു. ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞുള്ള കൂട്ടായ്മകൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രത്യേക മത്സരങ്ങൾ, ആരാധക സംഗമങ്ങൾ എന്നിവയിലൂടെ ലോകകപ്പ് ദിനങ്ങളെ ആഘോഷമാക്കാനാണ് തീരുമാനമെന്നും ഷാർലറ്റ് കൂട്ടിച്ചേർത്തു.
3: ഞങ്ങളിവിടെ ഇപ്സ്വിച്ചിന്റെ ഇപ്സ്വിച്ച് മലയാളി അസോസിയേഷനും ഇപ്സ്വിച്ച് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ് എന്നുള്ള നമ്മുടെ സോക്കർ ക്ലബും കൂടെ കൂടി ഞങ്ങള് അടുത്ത 28th ഒരു ഫാൻസ് ഗെയിമും ഷോയും നടത്താനായിട്ട് ഒരു ഫാൻസ് മീറ്റ് ആണ്. അതായത് ഇപ്പൊ വേൾഡ് കപ്പിലുള്ള ടീമുകളുടെ ഫാൻസിന്റെ ഒരു ഫാൻസ് തമ്മിലുള്ള ടൂർണമെന്റും അതോടൊപ്പം തന്നെ ഒരു ഫാൻസ് മാച്ച് ഷോയ്, അതോടൊപ്പം പെണ്ണുങ്ങൾക്കുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട്, അങ്ങനെ ഒരു ഫാമിലി ഫണ്ടേ ആയിട്ടാണ് അവിടെ. അതായത് ഫാൻസിന്റെ ഡ്രസ് ആൾക്കാര് അതായത് ഡ്രസ്സുകൾ ഇട്ട് വരിക, അതോടൊപ്പം തന്നെ ബെസ്റ്റ് ഡ്രസ്ഡ് കപ്പിൾസിന് അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്രസ്ഡ് ഫാൻസിനൊക്കെ ഉള്ള സമ്മാനങ്ങളുണ്ട്. പിന്നെ ഈ ഫാൻ മത്സരം തമ്മിൽ ടീമുകൾ തമ്മിലുള്ള മത്സരമുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ പിള്ളേർക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ട്, അങ്ങനെ ഒരു ഗെറ്റ് ടുഗദറാണ്. ഫുഡും കാര്യങ്ങളും എല്ലാം ഫുഡ് വാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടൊരു ഫാമിലി ഫണ്ട് വേൾഡ് കപ്പിന്റെ ഒരു ഫാൻസ് മീറ്റ് പ്രോഗ്രാം ആണ്.
0: കട്ട പോർച്ചുഗൽ സപ്പോർട്ടറാണ് ടാസ്മാനിയയിൽ നിന്നുള്ള നയൻ കിഷോർ. എന്തുകൊണ്ട് പോർച്ചുഗൽ ഇത്തവണ കപ്പ് നേടുമെന്നും ബെസ്റ്റ് പ്ലെയർ ആവാൻ ആർക്കൊക്കെ സാധ്യതയുണ്ടെന്ന തന്റെ പ്രതീക്ഷകളും നയൻ പങ്കുവെക്കുന്നു.
4: ടീം നോക്കുകയാണെങ്കിൽ പോർച്ചുഗലാണ് എന്റെ ടീം, പോർച്ചുഗൽ സപ്പോർട്ടറാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ പ്ലെയേഴ്സ് ഉണ്ട്, വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ട്. PSG മിഡ്ഫീൽഡ്, അറ്റാക്കിങ് ഡിഫെൻസീവ് ആണെങ്കിൽ എല്ലാം നല്ല ടീമാണ് പോർച്ചുഗലുള്ളത്. പിന്നെ സെക്കൻഡ് ടീം എന്ന് പറഞ്ഞ പോലെ ബ്രസീൽ ഉണ്ട്. പിന്നെ എല്ലാ ടീമും ഭയങ്കര സൂപ്പറാണ്, എല്ലാവർക്കും ഒന്നിനൊന്നും ടീം ഉണ്ട്. ഫ്രാൻസ് ആണേലും സ്പെയിൻ ആണേലും അർജന്റീന ആണെങ്കിലും എല്ലാ ടീമും ഭയങ്കര ഇതാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞ ടൈമിങ് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ രാവിലെ ആണല്ലോ നമുക്ക് ഇതുള്ളത്. അപ്പോ ഞങ്ങക്ക് ഷിഫ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് കളി കാണാനും ഉള്ളൊരു സാധ്യതയുണ്ട്.
5: യങ് പ്ലെയറില് പോർച്ചുഗലിന്റെ ജാവനോസ് ഉണ്ട്, അപ്പോ 20 under 21 ആണ്. അതുണ്ട്. പിന്നെ ബ്രസീലിലെ എൻഡ്രിക് ഉണ്ട്, ഒരു ഫോർവേഡ് സ്ട്രൈക്കർ രീതിയിൽ കളിക്കുന്ന രണ്ട് പ്ലെയേഴ്സ്, അവരിലാണ് ഒരു ഇത് കാണുന്ന ഒരു വണ്ടർ കിഡ് എന്നുള്ള രീതിയിൽ.
0: ഖത്തർ ടീമിൽ ഇടം പിടിച്ച മലയാളി ഓരോ ഇന്ത്യക്കാരനും എങ്ങനെ പ്രചോദനമാകുമെന്നുള്ള തന്റെ അഭിപ്രായവും നയൻ വ്യക്തമാക്കുന്നു. മലപ്പുറം പൊന്നാനിക്കാരനായ തനിക്ക് ലോകകപ്പ് കാലത്ത് എന്തൊക്കെ മിസ് ചെയ്യുന്നെന്നും നയൻ കൂട്ടിച്ചേർത്തു.
5: നാട്ടിലെ കുറെ ചെറുപ്പക്കാർക്കും ഭയങ്കര ഒരു ആവേശമായ ഒരു സാധനമാണ്, കാരണം ചെറിയ പ്രായത്തിൽ തന്നെ വേറെ രാജ്യത്തിന് റെപ്രസെന്റ് ചെയ്തിട്ട് വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുക പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. അവിടെ ഇപ്പോ നാട്ടിലിപ്പോ നമ്മളെ ഫ്ലെക്സിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഫ്ലെക്സ് ഒരാൾ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലുത് വെക്കണം, അവര് പറഞ്ഞ ഡയലോഗിനെക്കാളും കടത്തി വെക്കണം, ഇതുണ്ടായിരുന്നു. നമ്മുടെ ക്ലബിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. പിന്നെ ഈ പൊസഷനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനിങ്ങനെ ഭയങ്കര നല്ല രസമാണ്. ഞാൻ പൊന്നാനിയിലാണ്, മലപ്പുറത്താണ് എന്റെ വീട്. അപ്പൊ സ്ഥലത്ത് എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ്. ഈ ഫ്ലെക്സിന്റെ സാധനം തന്നെ ഭയങ്കര രസമാണ്. ഒരു ടീം വെക്കുകയാണ് അതിനേക്കാളും വലുത് വെക്കുക, ഇപ്പൊ ട്രെൻഡിങ് ആയുള്ള ഒരു ഡയലോഗാണോ അതുപോലെ അതിനെ ട്രോൾ ചെയ്യുക അത് വെക്കുക.
6: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
0: കേരളത്തിൽ ലോകകപ്പ് കാലത്ത് കാണാറുള്ള കൊടികളും കട്ടൗട്ടുകളും നിറഞ്ഞ ഉത്സവാന്തരീക്ഷം ഇവിടെ അതേപടി പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ ഓർമ്മകൾ മനസ്സിലേറ്റിയാണ് പലരും ആഘോഷങ്ങൾ ഒരുക്കുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചിരുന്ന് മത്സരങ്ങൾ കാണാനുള്ള പദ്ധതികളാണ് പലർക്കും. ഏത് ടീമാണ് കിരീടമുയർത്തുക, ആരാകും ഇത്തവണത്തെ താരനിരയിലെ തിളങ്ങുന്ന മുഖം, ഓസ്ട്രേലിയയുടെ പ്രകടനം എങ്ങനെയായിരിക്കും, ഇങ്ങനെ നിരവധി പ്രതീക്ഷകളുമായാണ് മലയാളി ആരാധകർ ലോകകപ്പിനെ വരവേൽക്കുന്നത്. ലോകകപ്പ് ദിനങ്ങളെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളും ഓസ്ട്രേലിയയിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ മഹാമേളയെ കാണുമ്പോഴുള്ള അനുഭവങ്ങളും ഈ ടൂർണമെന്റിനോടുള്ള അവരുടെ പ്രതീക്ഷകളും ചില ഓസ്ട്രേലിയൻ മലയാളികൾ പങ്കുവെക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളുടെയും ഓസ്ട്രേലിയയിലെ സംപ്രേഷണ അവകാശം SBSനാണ്. 104 മത്സരങ്ങളും SBSൽ സൗജന്യമായി സംപ്രേഷണം ചെയ്യുകയും SBS ഓൺ ഡിമാൻഡിൽ ഓൺലൈനായി സ്ട്രീം ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയിലും ലോകകപ്പിലെ പ്രധാന നിമിഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക ബുള്ളറ്റിൻ എസ് ബി എസ് മലയാളത്തിലൂടെയും നിങ്ങൾക്ക് കേൾക്കാം. അതിനായി എസ് ബി എസ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യുക.

0: നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
1: ശ്രോതാക്കളെ, പതിവ് പോലെ ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസ്ട്രേലിയയിൽ സംഭാവനകൾ നൽകുമ്പോഴും സംഭാവനയ്ക്കായുള്ള ക്യാമ്പയിനിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
2: സംഭാവന കൊടുക്കാത്തവർ നമുക്കിടയിൽ വിരളമായിരിക്കും. പണ്ടൊക്കെ ബക്കറ്റിലൂടെയും രസീത് നൽകിയുമാണ് സംഭാവന സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോളത് ഡിജിറ്റൽ ചാരിറ്റിക്ക് വഴിമാറി. മാനുഷിക പരിഗണനയും വിഷയത്തിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് പലരും സംഭാവനകൾ നൽകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫണ്ട് ശേഖരണങ്ങൾ തട്ടിപ്പല്ലെന്ന് എങ്ങനെ ഉറപ്പാക്കും? പ്രത്യേകിച്ച് നമുക്കറിയാത്ത ഒരു സംഘടനയ്ക്കോ വ്യക്തിക്കോ ആണ് സംഭാവന നൽകുന്നത് എങ്കിൽ. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ആരംഭിക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം? ഓസ്ട്രേലിയയിൽ ചാരിറ്റി സംഘടനകൾക്കും വ്യക്തിഗത ഫണ്ട് ശേഖരണങ്ങൾക്കും ബാധകമായ നിയമങ്ങളും സംഭാവന നൽകുന്നവരും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുമായി ഞാൻ ജോജോ ജോസഫ്. ഓസ്ട്രേലിയയിൽ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ടെറിട്ടറികൾക്കും വ്യത്യസ്തമാണ്. അതിനാൽ ഒരു സംസ്ഥാനത്ത് അനുവദനീയമായ രീതികൾ മറ്റൊരിടത്ത് വ്യത്യസ്തമായിരിക്കാം. ഇതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ പ്രാദേശിക കൗൺസിലുകളുടെ അനുമതിയും ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ, സ്വകാര്യതാ നിയമങ്ങൾ എന്നിവയും ബാധകമാകും. ഓസ്ട്രേലിയയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു ദേശീയ റെഗുലേറ്റർ നിലവിലുണ്ട്. ഓസ്ട്രേലിയൻ ചാരിറ്റീസ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്മീഷൻ, ACNC എന്നാണ് ഇതിൻ്റെ പേര്. രാജ്യത്തെ ചാരിറ്റി സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും അവയുടെ പ്രവർത്തനവും നിരീക്ഷിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ചുമതല. എന്നാൽ ഫണ്ട് ശേഖരണം നേരിട്ട് നിയന്ത്രിക്കുന്നത് ACNC അല്ല, അത് സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും ചുമതലയാണ്. ഫണ്ട് ശേഖരണം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നതും ACNC അല്ല, അതും അതത് സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും ചുമതലയാണ്. ACNC പ്രവർത്തനത്തെക്കുറിച്ച് അതിൻ്റെ കമ്മീഷണറായ സ്യൂ വുഡ്ബേർഡ് വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം.
3: Our main role is to register charities and make sure they follow certain rules. So, for example, if you collect money from the public in a shopping centre, there are specific rules that your organisation would have to follow, and these are state-based, so they can vary depending what state you're in. We care about where the money goes, so what happens with the funds that are raised, but we're not the regulator for fundraising.
2: Ini, നമ്മൾ സംഭാവന നൽകുന്ന സ്ഥാപനം ഒറിജിനൽ ആണോ എന്നറിയുന്നതിനായി ACNC ചാരിറ്റി രജിസ്റ്റർ പരിശോധിക്കാവുന്നതാണ്. ACNC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം ലാഭേച്ഛയില്ലാതെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ഇതിനോടകം വിലയിരുത്തപ്പെട്ടിട്ടുണ്ടാകും. ചാരിറ്റി രജിസ്റ്റർ വഴി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം.
3: You can look up the charity register just on your phone, on your computer. If you just put in the words charity register, you'll find us. It's often very helpful for people because it can give you information about who runs the charity, what type of activities it does, where it gets its money from. So before you donate, you can get that information to make sure that your money is going to the cause that you most care about. And you can also feel confident that it's a real registered charity and they do have obligations to follow certain rules about good governance.
2: പിന്നെ ഉണ്ടാകുന്ന ഒരു സംശയം നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾ നൽകിയ സംഭാവനകൾക്ക് എപ്പോഴായിരിക്കും നികുതി ഇളവ് ലഭിക്കുക? രജിസ്റ്റർ ചെയ്ത എല്ലാ ചാരിറ്റി ഓർഗനൈസേഷനുകൾക്കും നിങ്ങൾ നൽകിയ സംഭാവനകൾക്ക് നികുതി ഇളവ് നൽകുവാൻ സാധിക്കില്ല. ഡിഡക്റ്റബിൾ ഗിഫ്റ്റ് റെസിപ്പിയൻ ഡി ജി ആർ പദവി ലഭിച്ച സ്ഥാപനങ്ങൾക്ക് നൽകിയ സംഭാവനകൾക്കു മാത്രമാണ് നികുതി ഇളവ് ലഭിക്കുക. ഇതിൻ്റെ വിശദാംശങ്ങൾക്കായി എ ബി എൻ ലുക്കപ്പ് അല്ലെങ്കിൽ എ ബി ആർ ലുക്കപ്പ് വെബ്സൈറ്റുകളിൽ പരിശോധിക്കാമെന്ന് ജസ്റ്റിസ് കണക്റ്റിലെ അഭിഭാഷകയായ എമി വില്യംസ് പറയുന്നു.
3: Donations are tax deductible only when the donation is made to an organization that the tax office, so the ATO, has endorsed as having deductible gift recipient or DGR status. And the way you can work that out is to go to a website called ABR Lookup or ABN Lookup and type in the name of the organization, and it will very clearly state if an organization has DGR status.
2: ഒരു ചാരിറ്റി സംഘടനയുടെ ഫണ്ട് ശേഖരണ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതത് സംസ്ഥാനത്തെ റെഗുലേറ്ററെ സമീപിക്കുക എന്നുള്ളതാണ്. പണം ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടില്ലെന്ന് സംശയമുണ്ടെങ്കിൽ എ സി എൻ സിയിലും പരാതി നൽകാം. എ സി എൻ സി എല്ലാ പരാതികളും പരിശോധിക്കുമെങ്കിലും അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പരാതിക്കാരുമായി പങ്കിടുവാൻ നിയമപരമായി സാധിക്കില്ല എന്ന് സ്യൂ വുഡ്ബേർഡ് വ്യക്തമാക്കുന്നു.
3: There is the ability to report any concern that they have, and there's a form on our website to do that. If they wish, they can do it anonymously, and we do take those concerns seriously. Sometimes people get a bit upset that they don't hear whether we're investigating or not. Now, under the Act of Parliament that sets us up, we're not able to keep people posted about what's happened with their concern, but I would assure people it doesn't mean that we haven't looked at it.
2: ഇനി ഫണ്ട് ശേഖരണം തട്ടിപ്പാണെന്ന് സംശയമുണ്ടെങ്കിൽ സംഭാവന നൽകാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട സംസ്ഥാനത്തെയോ ടെറിട്ടറികളിലെയോ റെഗുലേറ്ററെ അറിയിക്കുകയും വേണം. അതുമല്ലെങ്കിൽ നാഷണൽ സ്കാം വാച്ച് സർവീസ് വെബ്സൈറ്റായ scamwatch.gov.au വഴിയും നിങ്ങളുടെ പരാതികൾ റിപ്പോർട്ട് ചെയ്യാം. ഓൺലൈനുകളിലൂടെ സംഭാവന നൽകുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കരുത്. സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ സംഭാവന ചെയ്യുന്നത് ഒരു ഔദ്യോഗിക വെബ്സൈറ്റിലാണെന്ന് ഉറപ്പുവരുത്തുക. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ പണമിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. ഇനി ഒരു ഫണ്ട് റൈസർ നിങ്ങളെ നേരിട്ട് സമീപിച്ചാലോ? നേരിട്ട് നടത്തുന്ന ഫണ്ട് റൈസിങ്ങുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെപ്പറ്റി ചില സൂചനകൾ നൽകുകയാണ് പീറ്റർ ഹിൽസ് ജോൺസ്. ഓസ്ട്രേലിയയിൽ നേരിട്ട് ഫണ്ട് റൈസിംഗ് നടത്തുന്ന ചാരിറ്റികളെയും ഫണ്ട് റൈസിംഗ് ഏജൻസികളെയും പ്രതിനിധീകരിക്കുന്ന പബ്ലിക് ഫണ്ട് റൈസിംഗ് റെഗുലേറ്ററി അസോസിയേഷന്റെ സിഇഒ ആണ് പീറ്റർ ഹിൽസ്.
4: If the individual fundraiser on the street or at your doorstep isn't in uniform, doesn't have a photo ID, and is in particular asking for a cash donation or only asking for a one-off donation, those are all things which should certainly alert members of the public that it might not be a legitimate fundraiser. Our message really is that if in doubt, don't donate. Take your time, pause. You can always go on the website, call the charity to verify, and then you can donate at a future time.
2: നേരിട്ടുള്ള ഫണ്ട്രൈസിംഗുകൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് നടപ്പിലാക്കുന്നത്. സ്ട്രീറ്റ് ഫണ്ട്രൈസേഴ്സ്, ഡോർ ടു ഡോർ ഫണ്ട്രൈസേഴ്സ്, മറ്റൊന്ന് ഷോപ്പിംഗ് സെന്ററുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഫണ്ട്രൈസിംഗുകൾ. ഇത്തരത്തിൽ ധനശേഖരണം നടത്തുന്നവർ പെരുമാറ്റത്തിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടെന്ന് പീറ്റർ ഹിൽസ് ജോൺസ് പറയുന്നു.
4: Being polite, being respectful, not obstructing any members of the public, not approaching members of the public when they're seated, particularly at cafes and restaurants, things of this nature. But yeah, the main thing is the fundraisers need to very clearly explain the role of the charity, why they're asking for money, and then engage in a conversation that's based on a respect for the donor. And if the individual person on the street or at the door-to-door doesn't feel that they want to donate, that their wishes are respected.
2: Ini. ഒരു പ്രത്യേക ആവശ്യത്തിനായി നിങ്ങൾക്കൊരു ഫണ്ട് റൈസിംഗ് സംഘടിപ്പിക്കുവാൻ പദ്ധതിയുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ഫണ്ട് റൈസിംഗ് തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാനത്തെയോ ടെറിട്ടറികളിലെയോ റെഗുലേറ്ററുമായി പരിശോധിച്ച് ലൈസൻസ് ആവശ്യമുണ്ടോ എന്ന് തുടക്കത്തിലെ മനസ്സിലാക്കണം. സാധാരണ സ്വകാര്യ ധനശേഖരണ പരിപാടികൾക്ക് ഫണ്ട് റൈസിംഗ് നിയമങ്ങൾ ബാധകമാകാറില്ല എന്ന് എമി വില്യംസ് വിശദീകരിക്കുന്നു.
5: So that's things like asking your friends or family for money to support a personal activity. Like, for example, I want to go overseas and I want you to donate to my volunteering adventure overseas. Fundraising at work. So if you've got an employee at your workplace who needs to get medical expenses paid for, and you fundraise in your workplace for that to happen, that's typically not regulated by fundraising laws.
2: GoFundMe പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്ന ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഫണ്ട്രൈസിംഗ് നിയമങ്ങൾക്ക് വിധേയമാണ്. പൊതുജനങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ പണം എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാക്കണം. ഫണ്ട്രൈസിംഗിൻ്റെ ലക്ഷ്യം സുതാര്യമായിരിക്കണം. ദാതാക്കൾക്ക് ആവശ്യമായ വിവരങ്ങളും നൽകണം.
5: If you're crowdfunding online, typically you're going to need to be across all the different laws in each state and territory, and that means you might need a license in each state and territory. The other really important thing to note about crowdfunding is you need to be really clear on the purpose. And I guess a message for donors as well too is to ask the question, what is the purpose of this organization?
2: സംഭാവന സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുമ്പോൾ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭാവന നൽകുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുക. സംശയം തോന്നിയാൽ റിപ്പോർട്ട് ചെയ്യുക. ഫണ്ട് ശേഖരിക്കുമ്പോൾ ബന്ധപ്പെട്ട നിയമങ്ങളും പാലിക്കുക. ഇതിലൂടെ നിങ്ങളുടെ പണം ശരിയായ ലക്ഷ്യത്തിലെത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ സംഭാവന നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പാലിക്കേണ്ട നിയമവ്യവസ്ഥകളുമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ ഇത്തരം റിപ്പോർട്ടുകൾ മലയാളത്തിൽ അറിയുന്നതിനായി ഓസ്ട്രേലിയൻ വഴികാട്ടി മുടങ്ങാതെ കേൾക്കുക. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എസ് ബി എസ് മലയാളത്തിൻ്റെ അടുത്ത ഒരു മണിക്കൂർ പരിപാടി നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാവുന്നതാണ്. പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാർത്തകളുടെയും വിശേഷങ്ങളുടെയും പൂർണ്ണമായ റിപ്പോർട്ടിനായി എസ് ബി എസ് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യുക. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.